Joseph Silarin moya zai kan ngai thak tak hakalili par moi ti hla ani ole tun chumleng zem huna kan ngai thang hun hun beratan paranga chul ti hla kan ngai thanga ro thang puya warte inaran sang